0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശയൻ സൽക്കീമകന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലിസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുന മാനവ ഉത്താനിയ ബലാപുരത്തെത്തുവ മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബകേ ദയനുകം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും ഖന്ദവാഗത മാനവ അപ്പ സിയാലന്ത് ദയനുകം പാക്കല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബകെ കമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബകേ മഹിമയെ വർണ്ണാ കിരീമട്ടത് ഒബകേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽവീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻവന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട സോസ്ര വേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു ഈ സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദിത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലു ദിനാട്ട് ജേസു പീഠായി
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജാ യാഗേതായി പടിഗതകലേ സുനിൽ പ്രനാന്തു ഒബട കഥാ കല മാമ രജിത ഹേനത് ഒബ സെനറ്റ് ജേസു പീഠായി.